0: കേട്ടിട്ടുള്ള ഇത് റേഡി സാറും കുൻസീറോ 7.85 ഇത് രംഗ് രംഗ് ജീവന ശ്രോത്രങ്ങളെ ഇണ്ടത്തോ ഈ ഒരു മൈക്കാത്ത പൽക്ക കാര്യക്രമത്തിൽ കൂടെ ഞങ്ങൾ രക്തദാനം ഇതൊക്കെ സംബന്ധപ്പെട്ട് ഞങ്ങൾ മുണ്ടിണ്ട് കൂടെ ഇന്ന് സോ അതേപോലെ ഈ രക്തദാനം ചൊല്ലുമ്പോത്തേക്ക് അനേക വിചാരങ്ങൾ കൂടെ ഉണ്ട് ഇപ്പൊ രക്തദാനിമാരി എന്ത് കൈത്ത് രക്തദാനം ആക്കുന്നു സോ അത് ഇപ്പത്തെ ആവശ്യകത്തെ പിന്നെ അനിവാര്യത എന്തുണ്ട് ബ്ലഡ് ബാങ്കിൽ ഏതേത് രൂപത്തിലുണ്ട് ചിലരെങ്കിലും ഒരു വിചാരത്തിൽ നമുക്ക് നോക്കു പോയിട്ട് കണ്ടെങ്കിൽ സോ അനേക വിചാരങ്ങളുണ്ട് സോ ഇതൊക്കെ സംബന്ധപ്പെട്ടത് ഞങ്ങളൊട്ടിക്ക് നസീർ സാറിന്റെ ഞങ്ങളൊട്ടിക്ക് ലൈനിലുണ്ട് സോ അയാളൊട്ടിക്ക് തന്നെ പൽക്ക പറയാ ഹലോ
1: ഹലോ
0: ഹലോ എന്റെ ഈ ഒരു കാര്യക്രമത്തിക്ക് സ്വാഗതാക്കിണ്ടല്ലേ നിങ്ങൾക്ക് സോ ഈ ചോരയുടെ അകത്തെ എത്ര ഉണ്ട് സാർ എന്നെങ്കിൽ ഇപ്പൊ മൈക്കാലത്തിൽ ഇപ്പൊ കുറേ ബ്ലഡ് ബാങ്കിൽ ചോരം ഇല്ലാണ്ട് കൂടെ ചെന്നിട്ടുള്ളത് ഇപ്പൊ ജൂൺ 4 14 തരീക്ക് വിശ്വ രക്തദാനികളെ ദിനാണ്ട് കൂടെ ആചരണം ആക്കിയിട്ടുള്ള ഇപ്പത്തെ സന്ദർഭത്തിൽ ചുമ്മാല് രക്തദാന ആക്കിറങ്ങി ദാനികമാരെ സംഖ്യ കുറടിയായിട്ടുണ്ട് സോ എന്ത് കൊണ്ട് തൈറ്റിക്കരണ്ട്
1: ജെൻഡർ തിങ്കൾ കഴിഞ്ഞിട്ട് നോമ്പ് മൂന്നോ ആക്കിയ ക്യാമ്പ്
0: ഞങ്ങൾക്ക്
1: ഹോസ്പിറ്റൽ ഫോൺ വന്നോണ്ടിക്കര് അതേപോലെ ആൾമാർ ഞങ്ങൾക്ക് ഇതര പിസിയെ കേക്കുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ആയം പോലില്ലേ എന്ന് വെച്ചെങ്കിൽ അത്ര കുറച്ചുണ്ട് അത് കഴിച്ച് ഞങ്ങൾ എന്താക്ര ആൾമാരെ കുറെ ഡോണർ കറുത്തറ ഡോണറിൽ കൊടുത്തേ മയാവില്ലേ ക്യാമ്പ് ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാരി
0: കഷ്ടമുണ്ട്
1: ക്യാമ്പ് ഇല്ലെങ്കിൽ എന്താക്കും പോലില്ലേ അങ്ങനെ ഇന്ത്യ ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ക്യാമ്പ് ആയിട്ടുണ്ട് ഒരു ക്യാമ്പ് ആയിട്ടുണ്ട് ഇൻഡസ്ട്രിയല് അത് അങ്ങനെ ഞങ്ങൾക്ക് വാർത്ത മുന്നോട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെ ഒരു തിങ്കൾ ഒരു മൂന്ന് ക്യാമ്പ് ആയി കിട്ടുന്നിട്ട് ഇപ്പൊ ഞങ്ങക്ക് ക്യാമ്പിടെ കുറച്ചുണ്ട് ചെന്നൈ സംഘ സംസ്ഥാനത്ത് ഞങ്ങൾ പലക്ക് പറഞ്ഞോണ്ടിക്കറ
0: ആയങ്ക്
1: പിന്നാക്കാ ചുള്ള
0: ആണ്
1: ഹോസ്പിറ്റൽ എപ്പോ ഞങ്ങക്ക് ഡെയിലി ഞങ്ങക്ക് ഇത് ഡോണർ കറുത്തോറും ഡോണർ കറുത്തോറും ഇങ്ങനത്തെ പരിസ്ഥിതിയിലുണ്ട് ചെന്നൈ ചോരയുടെ കുറത്തെ ചമ്മണ്ട് ഇപ്പൊ ഇത്ര ഹോസ്പിറ്റലിന്റെ ചോര കളക്ട് ആക്കിയപ്പോ ചോര മയോണ്ടില്ല
0: ഇങ്ങനത്തെ
1: ഒരു സ്ഥിതിയിലുണ്ട് അതൊക്കെ ഞങ്ങൾ ആൾമാർ മുന്നൽ പറഞ്ഞു
0: അങ്ങനത്തെ
1: ഇപ്പൊ അങ്ങനില്ല ഇപ്പൊ നിങ്ങക്ക് ഓൾറെഡി മൂന്ന് തിങ്ങൾക്ക് ഒരു 19 ഡേയ്സ് ആയ സ്ഥലത്തേക്ക് എപ്പം ചോര കൊടുക്കാം അപ്പൊ അതിൽ എഫക്ട് എന്തില്ല അത് ഓൾറെഡി ഇപ്പൊ ചോര വെച്ചെങ്കിൽ ഞങ്ങളെ ബോഡിക്ക് അത് ഓൾറെഡി ബന്ധിക്ക് അണ്ടേ ബണ്ട് അത് കറക്റ്റ് ഒരു ഇതാവൊക്കെ ഒരു 75-84 വേണം ചെന്ന് ഒരു ഡോക്ടറുടെ അഭിപ്രായം അതില് ഇതാവും ചെന്നെ കുറെ ആൾ ഞങ്ങളെ കറുത്തില്ലേ ഇപ്പൊ മൂന്ന് തിങ്ങള് ചോര കൊടുക്കുക ഇല്ലേ ആറ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ആറ് അർജന്റ് വേണം ടൈം
0: സാർ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സംസ്ഥ ഇപ്പൊ അനേക എത്രമാ ക്യാമ്പല്ലാക്കിത്ത് എത്രമാ ആൾമാർക്ക് എത്രമാ പേഷ്യൻറ്റ് നിങ്ങൾ ചോര കൊടുക്കറെങ്കിത്ത് വ്യവസ്ഥ കൂടെ ആക്കിരാറ് നിങ്ങളെ ഒരു സംസ്ഥ ബഗ്ഗി പിന്നെ നിങ്ങളെ ഏതേത് രൂപത്തിലുള്ള കാര്യ ചട്ടുപടിക്കല്ല എങ്ങനെ നടന്നോണ്ടുണ്ട് സോ
1: അതിർ അതേപോലെ ഞങ്ങൾ ഒരു സാധാരണ എന്തില്ല ഒരു 15,000 യൂണിറ്റ് രക്തത്തിന് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിൽ ഒരേ ഹോസ്പിറ്റൽ അല്ല മൈക്കാലത്തിലുള്ളതായ യാണപ്പയ്യാവട്ട് പിന്നെ ഏജ് ഹോസ്പിറ്റൽ KMC റെഡ് ക്രോസ് പാദരമല്ലറി നിറ്റ എല്ലാ ഹോസ്പിറ്റലുക്കും ഞങ്ങൾ കൊടുക്കറ യാറമൈത്ത് എവിടെ എടുക്കറ ചെന്നിട്ടാണെങ്കിൽ KMC റെഡ് ക്രോസ് അതേപോലെ നിങ്ങളോ ഇത് യാണപ്പയ്യ ഇവിടേക്ക് തെല്ലി യാറാണ് ഞങ്ങൾ കൊടുക്കറ ചെന്നെങ്കിൽ അവിടെ തെല്ലി അതിന്റെ ബഗ്ഗ്യ ഇത് യാറ എന്ത് അവിടെ കപ്പാസിറ്റി ഉണ്ട് ബൈക്കിലത്ര അതേപോലെ ചെമ്മ ആള് പർത്ര ആൾമാർ ബണ്ടാരുടി
0: ചെന്നൈ
1: റായത്തങ്ങല്ല ഔട്ട് ഓഫ് ഏരിയ കർണാടകത്തെ ഉൾഗത്തങ്ങേ ഞങ്ങളോ അപ്രാസണ ഞങ്ങളോ രാജ്യൂടെ അവിടെ തൊഴുത്തല്ല പേഷ്യന്റ് ഞങ്ങളോ യാനപ്പൈക്ക് അവിടെ
0: കൊണ്ടാണ്
1: ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ അണ്ടറില് കെൻറ കൈകാരിക സംസ്ഥ അതേപോലെ പ്ലാസ്റ്റിക് കേന്ദ്ര പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ്, പിന്നെ നമ്മൾ ഗുർച്ചരൻ ഇൻഡസ്ട്രീസ്, മൂന്ന് ഒറ്റയ്ക്ക് ജോയിന്റ് എയ്ത്ത് ജന്റ് എയ്ത്ത് ബ്ലഡ് ഹെൽത്ത് കെയർ കെഎംസി ഹോസ്പിറ്റൽ.
0: ஓகே ஓகே ஓகே. இப்ப நீங்க நோக்கி போலும் இப்ப போனஞ்சாயிரம் யூனிட் நீங்க ஆக்கிறாரு, ஒரு சைட்ல எத்தனை கேம்புங்க நீங்க நடுபாட்டிறாரு. சோ நீங்க கூட ஒரு சாரல் கொண்டு எஞ்சனுக்கு அவட நீங்க ஒரு சாமரசிய கண்டு ஹொரத்து அவட நீங்க ஜாதி தர்ம எந்திரம் கண்டுற சார்.
1: அது அவனு இல்ல நாங்க ஜாதி ஏதும் இல்ல.
0: இப்ப ஒரு சமயம் இப்ப ஆர்காய் ஒரு ஹெல்ப் ஆகும் யூனிட் இப்ப டூ யூனிட்டா அதுவா ஃபைவ் யூனிட் பேனு சந்தன்டாங்க ஆர கான்டாக்ட் ஆகி இப்ப என்ன கொரியாலு வாட்ஸ்அப் இட்டு விடுறாரு அது வைரல் ஆகும்
1: குரூப் உண்டு.
0: அப்துல் நசீர் சார் ஏலே சந்தங்கத்து ஒரு விசாரம் இருந்துச்சு எத்தனமா நாங்களே மங்களூர் உள்ள பிளட் பேங்க்ல சோரமே இல்லை. ஸோ பிளட் பேங்க் சோர இல்லை எந்திரிச்சு ரத்ததானி மாறும் முன்னால் வந்தோட்டில் அதே கொடுத்தங்கமே அஞ்சனுக்கு சோர கொடுத்தோண்டுள்ளங்கமே கொடுத்தோண்டுள்ளார். அது மூணு திங்கள் தோலும் காக்கோகாவில் எஞ்சந்துட்டாங்க அவட பெரபேர பேஷண்ட்டு மாறு வந்தோண்டிக்கிறாரு பெரபேர பேஷண்ட்டு மாறு அவட செம்ம கஷ்டப்பட்டோண்டிக்கிறாரு. ஸோ அங்கு டெலிவரி டே டைமிலும் அத்தவா இன்னித்தர பேர டைமிலும் கூட செம்ம சோரடை அகத்தியத்தை கூட கண்டித்தமாயிட்டும் கூட உண்டு. ஸோ ஒரு இப்பெல்லாம் எஞ்சந்துட்டு கண்டிப்பாக சிசேரனி ஏற்று போண்டு இப்போ டெலிவரி சந்தர்ப்பத்திலெல்லாம் அங்கே சந்தர்ப்பத்தில் சோரடை அகத்தி செம்ம செம்ம வேணும் வரும். அப்போ ரத்ததானி மாதிரி கொடுத்தோண்டிருந்தாங்கமே அங்கே மூணு திங்கள் தோல் காக்கணும் அவர். அப்போ அதிர மத்தியத்தில் எத்தனை ஆள் மாறு தடிகட்டு இன்த்தும் ஆரோக்கியவந்த வக்தி ஐத்தின்த்தும் அங்கே சோர கொடுக்க போண்டுல்ல. இப்போ எக்ஸாம்பிள் இப்போ நான் சொல்கிறவனே நான் ஒரு இரத்தையில் பக்கம் நான் சோர கொடுத்துறேன் ஆயுது கொண்டுத்து நக்கு ஒரு ஹெம்மை உண்டு ஒரு சோர கொடுத்தல் கொண்டுத்தும் நக்கு எந்தும் ஒரு ப்ராப்ளம் பந்தில்லை ஏதும் ஒரு ப்ராப்ளம் பந்தில்லை நக்கு சோரடை பின்னும் பின்ன உற்பத்தி ஆயிரே வினகா இரத்தையில் பக்கம் 27 டைம்ஸில் கூட எனக்கு யாதொரு கூட ப்ராப்ளம் வந்தில்லை. அது கொண்டுத்து எந்த சோர கொடுக்கறதுல கொண்டுத்து எந்த ஒரு பேடிக்கை பேடிக்கவும் கண்டித்தமாயிட்டும் கூட இல்லை. அது நீங்க செம்ம ஹெல்ப் கண்டித்தமாயிட்டும் கூட ஆகும். ஸோ அதே போலமே ஒரு பின்னொரு காலர் உண்டாருன்னு கேட்கும். ஹலோ ஹலோ
2: ஹலோ
0: ಹಲೋ,
2: ನಾನು ಗ್ರೇಸ್ಮಿರ
0: ಅಂತ ಹೇಳಿ ಮೇಡಮ್.
2: ನೀವು ಹೇಳಿದ್ದು ನನ್ಗೆ ಈಗ ನೆನಪಾಯ್ತು. ಮೊನ್ನೆ ಆಸ್ಪತ್ರೆಯಿಂದ ಬರುವಾಗ ರಕ್ತ ಇಲ್ಲ, ಇಲ್ಲಿ ಈಗ ಕೊಡುವವರು ಯಾರು ಬರೋದಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. ಆಗ ನನಗೆ ನಾನು 5 ಸಲ ಆಸ್ಪತ್ರೆಗೆ ಹೋದೆ. 5 ಸಲ ಹೋದಾಗ 3 ದಿನ ನನಗೆ ರಕ್ತ ಕೊಟ್ಟಿದ್ದಾರೆ. ಹಾಗಿರುವಾಗ ನನ್ನ ತಮ್ಮನ ಮಗ ಒಮ್ಮೆ ಕೊಟ್ಟ. ಅದರ ನಂತರ ನಮ್ಮ ಒಂದು ಫ್ರೆಂಡ್ ಡ್ರೈವರ್ ಇದ್ರು, ರಿಕ್ಷಾದವರ ಹತ್ರ ಕೇಳಿದೆ ಯಾರಾದ್ರೂ ರಕ್ತ ಕೊಡುವವರು ಇದ್ರೆ ನನ್ಗೆ ರಕ್ತ ಬೇಕಂತೆ ಅಂತ. ಹೌದು ಮಾಯಿ, ತರ್ತೇನೆ ಕರ್ಕೊಂಡು, ನನ್ನ ಒಬ್ಬ ಫ್ರೆಂಡ್ ಯಾವಾಗಲೂ ಕೊಡ್ತಾನೆ ಅಂತ. ಅವ ಬರುವಾಗ ಇಲ್ಲಿ ಅವರದು ಬಂದ್ ಆಗಿದೆ. ಅವರು ಹೇಳಿದ್ರು ಇನ್ನು ಆದಿತ್ಯವಾರ, ನಾಳೆ ಸೋಮವಾರ ಬೆಳಿಗ್ಗೆ ಬನ್ನಿ ಅಂತ ಹೇಳಿದ್ರು. ಆದ್ರೆ ಸೋಮವಾರ ಬೆಳಿಗ್ಗೆ ಬರ್ಲಿಕ್ಕೆ ಅವರಿಗೆ ಆಗಿರುವ ಏನ. ಮತ್ತೆ ನನ್ಗೆ ರಕ್ತ ಕೊಡೋದು ಕೊಟ್ಟಿದ್ದಾರೆ, ನಮ್ದು AB ನೆಗೆಟಿವ್ ಅಂತ ಉಂಟು. ಮತ್ತೆ ನಾನು ಎಣಿಸಿದೆ, ನಮ್ಮ ಸಾರಂಗಲ್ಲಿ ತರುಣ ಮಕ್ಕಳಿದ್ದಾರಲ್ಲ, ಅವರಿಗೆ ಫೋನ್ ಮಾಡಿದ್ರೆ ಅವರು ಯಾರಾದ್ರೂ ಬಂದಾರ ಅಂತ ಎಣಿಸಿದೆ ನಾನು. ಆದ್ರೆ ನಿಮ್ಮ ಫೋನ್ ನಂಬರ್ ನಂದು ಮನೆಯಲ್ಲಿತ್ತು, ಹಾಗಿರುವಾಗ ನಿಮ್ಗೆ ಫೋನ್
0: ಮಾಡ್ಲಿಕ್ಕೆ.
2: ಅದಕ್ಕೆ ಇವತ್ತು ನೀನು ರಕ್ತದ ವಿಷಯ ಹೇಳಿದಕ್ಕೆ, ಇನ್ನು ಮುಂದೆ ಪಕ್ಕನೆ ಯಾರಿಗಾದರೂ ರಕ್ತ ಬೇಕಿದ್ರೆ ನೀವು ರಕ್ತ ಕೊಡ್ತೀರಾ, ಯಾ ಕೊಡುವ ಇದರಲ್ಲಿ ಇದ್ದೀರಾ ಅಂತ ನನ್ಗೆ ಈಗ ಕನ್ನಡದಲ್ಲಿ ನೀವು ಹೇಳಬೇಕು. ಧನ್ಯವಾದಗಳು.
0: ಧನ್ಯವಾದ, ಧನ್ಯವಾದ. 100% ಯಾಕಂತ ಹೇಳಿದರೆ, ತುಂಬ ಮಂದಿ ಲಿಸನರ್ಸ್ ಅಲ್ಲಿ ಕೂಡ ಕೆಲವರು ಒಂದಿಷ್ಟು ಮಂದಿ ಕಾಲ್ ಮಾಡ್ತಾರೆ, ರಕ್ತ ಬೇಕಿತ್ತು ಸರ್ ಅಂತೆಲ್ಲ ಹೇಳಿಕೊಂಡು ಅರೇಂಜ್ ಮಾಡಿದ್ದೀವಿ, ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಮಾಡಿಕೊಟ್ಟಿದ್ದೀವಿ. ಒಮ್ಮೊಮ್ಮೆ 3 ತಿಂಗಳಾದರೆ ನಾನು ಕೂಡ ಕೊಟ್ಟದ್ದೇ ಇದೆ. ಸೊ ಹಾಗಾಗಿ ಏನಾದರೂ ಒಂದು ಅವಶ್ಯಕತೆ ಇದ್ದರೆ, ರಕ್ತದ ಅವಶ್ಯಕತೆ ಏನಾದರೂ ಒಂದು ಇದ್ದರೆ ಖಂಡಿತವಾಗಿಯೂ ಕೂಡ ಕಾಲ್ ಮಾಡ್ಬೋದು. ಅದಕ್ಕೆ ಬೇಕಾಗುವಂಥ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡ್ತೀವಿ ಅನ್ನೋದನ್ನು ಕೂಡ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಸೊ ಹಾಗೆ ಅದೇ ಪೊಲೆಮೆ ನೋಕು ಪಾಯಿಂಟ್ ಕನೆಟ ಹೆಂಗೆ ಈ ಚೋರ ಕೊಡು ಕುಡಿದಲು ಕೊಂಡಿತು ಎತ್ತರಮ ಎಂದರೆ ಬೆನಿಫಿಟ್ಸ್ ಕೂಡ ಉಂಡು. ಅವ್ರ ಸೈಡ್ಲಿ ಪಿನೋಡ್ ಸೈಡ್ಲಿ ಬ್ಲಡ್ ಬ್ಯಾಂಕ್ಲಿ ಚೋರ ಇಲ್ಲ, ಎತ್ತರಮ ಪೇಷಂಟ್ ಮಾರ್ಗ ಅಗತ್ಯ ಮೈತು ಕೂಡ ಬೇಣ ಅವರು ಆಯ್ದುಕೊಂಡಿತು. ಆರೆಲ್ಲ ಚೋರ ಕೊರತೊಂಟಿಲ್ಲಮ್ಮ. ಸೊ ಹಂಗ ಚೋರ ಕೊಡ್ಕೋಗು ಮುನ್ನಲು ಬರು. ಸೊ ಎಂದೂ ಬೇಡಿಕೋ ಎಂದಿಲ್ಲ. ಅವ್ರು ಜ್ಯೂಸ್ ಕುರ್ಚೆ ಸಾತಿಗೆ ನಿಂಕೆ ವೀಕ್ನೆಸ್ ಪೋಲ ವರ್ಕತ್ತಿಗೆ ಇನ್ನೇನು ಟೈಮ್ಗೋ ಅದು ಎಂದೂ ಹಂಗಂತವ್ರ ವೀಕ್ನೆಸ್ಸು ಕೂಡ ಬಂದಿಲ್ಲ. ಆರೋಗ್ಯಂತ ವ್ಯಕ್ತಿಗೆ ಎಂದೂ ಮಾವಿಲ್ಲ. ಸೊ ಚೋರ ಕೊರತೆ ಸಾತಿಗೆ ಅವರು ಎಂದರೆ ಸ್ಟೆಪ್ಪೆಲ್ಲ ಪತ್ತುವುದೀರಾ, ಅದೇ ಪೊಲೆಮೆ ಭಾರತ ವಸ್ತು ಎತ್ತೋಗುತ್ತೀರಾ, ಇದೆಲ್ಲ ಒರ್ನಾಲ್ತಿಗೆ ಮಾತ್ರ ಸೀಮಿತ. ಭಿನ್ನತೆ ನಾಳೆ ನಿಂಕೆ ಆರಾಮಿಸ್ಬೇಕು ಮಾತ್ರ ನಲ್ಲ ವರ್ಕ್ ಬಂಡು ಆರೋಗ್ಯತ್ತಲ್ಲಿ ಅವ್ರ ತೆಲ್ಲು ಆ ಚೇಂಜಸ್ ನಿಂಕೆ ಕಾಂಡು ನಲ್ಲ ಅವ್ರ ಚೇಂಜಸ್ ಕಾಂಡು ಮೂತ್ಲೆಲ್ಲ ಅವರು ಗ್ಲಾಮರ್ ಬಂಡು. ಸೊ ಇದೆಲ್ಲ ಚೊಮ್ಮೆ ಬೆನಿಫಿಟ್ ಕೂಡ ಒಳ್ಳೆದ ಐಟಿಕ್ರೆ BP ಐಟಿಕ್ಕು ಶುಗರ್ ಐಟಿಕ್ ಇದೆಲ್ಲ ಅವ್ರ ತೆಲ್ಲ ಕಂಟ್ರೋಲ್ ಬಂಡು ಬುದ್ಧಿ ಚೋರಡೆ ಉತ್ಪತ್ತಿ ಅವರು. ಸೊ ಇದೆಲ್ಲ ಚೊಮ್ಮೆ ಬೆನಿಫಿಟ್ ಒಳ್ಳೆದ ಐಟಿಕ್ರೆ ಚೋರ ಕೊಡ್ಕೊಡ್ದಿಲ್ಕೊಂಡು ಯಾವ್ದಾದ್ರು ಕೂಡ ಟೆನ್ಷನ್ ಬೇಡ. ಏದಾದ್ರು ಪೇಷಂಟ್ರ ಅಗತ್ಯ ಇನ್ನ ಸಂದರ್ಭದಲ್ಲಿ ಮಾತ್ರ ಪೋಯ್ತು ಚೋರ ಕೊಡ್ಕೊಡೋದಲ್ಲ, ನಿಂಗೆ ಬೇರೆ ಟೈಮಲ್ಲಿ ಪೋಯ್ತು ನಿಂಕೆ ಖುದ್ದೈತು ಪೋಯ್ತು ಚೋರ ಕೊಡ್ಕ ಬ್ಲಡ್ ಬ್ಯಾಂಕ್ ಎತ್ತರಮ ಉಂಟು ಉಡೆ ಏನಪ್ಪ ಹಾಸ್ಪಿಟಲ್ ಐತಿಕ್ಕು KSHD ಐತಿಕ್ಕು ಫಾದರ್ ಮುಲ್ಲರ್ ಐತಿಕ್ಕು ನಂಗೆ ಮೈಕಾಲ್ತ ವೆನ್ಲಾಕ್ ಹಾಸ್ಪಿಟಲ್ ಬೇರೆ ಬೇರೆ ಹಾಸ್ಪಿಟಲ್ ಏದುಂಡ ಏಜೆ ಹಾಸ್ಪಿಟಲ್ ಐತಿಕ್ಕು. ಸೊ ಅವಡೆಲ್ಲ ಪೋಯ್ತು ನಿಂಕೆ ಆರಾಮ್ಸೆ ಎಂದರೆ ಚೋರ ಕೊಡ್ತುಟ್ಟು ಕೂಡ ಬರ ಅವಡ ಬ್ಲಡ್ ಬ್ಯಾಂಕ್ ಉಂಟು ಇಕ್ಕರೆ ಅವಡೆ ಅಂಗಂಟ ಪೋಯ್ತು ಚಂದನ್ ಟಾಯಂಗೆ ನಿಂಕೆ ಚೋರ ಕೊಡ್ತೆಂಗೆ. ಸೊ ಹಂಗೆ ಅವರು ಸರ್ಟಿಫಿಕೇಟು ಕೂಡ ತಂದಾರ ಅದು ನಿಂಕೆ ಅವರು ಪ್ರೂಫ್ಗೈತೆ ಅದ್ರಲ್ಲಿ ಡೇಟುಮ್ ಕೂಡ ಇಕ್ಕರೆ ಪಿನ್ನ 3 ತಿಂಗಳು ಬಿಟ್ಟತ್ತು ಬೇನಂಟ ಹೆಂಗೆ ನಿಂಕೆ ಎಂದರೆ ಚೋರ ಕೊಡ್ಕೋಗು ಅವರು. ಸೊ ಆಯ್ದುಕೊಂಡತ್ತು ಎತ್ತರಮ ಆಲ್ಮಾರುಲ್ಲಾರ ಎತ್ತರಮ ಲಾಕ್ ಆಲ್ಮಾರುಲ್ಲಾರ ಹಿಂಗೆಲ್ಲ ಮನಸ್ಸಾಕಿ ತಿಂಡು ಚೋರ ಕೊಡ್ತಂಟ ಹೆಂಗೆ ಬ್ಲಡ್ ಬ್ಯಾಂಕಲ್ಲಿ ಚೋರಡೆ ಅಗತ್ಯ ಎಂದರೆ ಅದರ ಕೊರತೆ ಖಂಡಿತ ಮಾಯಿಟು ಕೂಡ ಬಂದಿಲ್ಲ. ಈ ಬಿಸಿಯತ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಗಮನ ಹರಿಸೋಣ ಚೊಲ್ರಂಕೆ ತೋರು ವಿಚಾರ ತೊಟ್ಟಗು ಇನ್ನೂ ಕೂಡ ಖಂಡಿತ ಮಾಯಿಟು ಕೂಡ ಮುಂದ್ರೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಿದ್ದು ಐಕ್ ಮುನ್ನಲು ಫಿನೋರು ಪಾಟು ಕೇಟೊಂಡು ಬರುವ ಕೇಟೊಂಡಿಕರು. ಇದು ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM. ಇದೇ ರಂಗು ರಂಗರು ಜೀವನ.

0: എടുക്കുക അവര് ബ്ലഡ്.
1: യെസ് യെസ് യെസ്
0: അപ്പോ ഇത് നമ്മ സ്വന്തമായിട്ട് ഞങ്ങൾ ഇത് ബ്ലഡ് കൊടുത്തെങ്കിൽ നമുക്ക് അതിൽ കിട്ടും ബ്ലഡ്.
1: ഓക്കെ.
0: സോ അത് കാരണം നമുക്ക് ഇപ്പൊ ആര് ഇപ്പൊ കൊടുക്കുമ്പോ ധാന്യങ്ങളെ കുറച്ചാകുമ്പോ ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ കുറച്ചാവും.
1: കുറച്ചാവും.
0: അപ്പൊ അത് ഞങ്ങൾ എങ്ങനെ ഇത് ജാസ്തി ആക്കുക അവരു ക്യാമ്പ് ആക്കുക, പിന്നെ വോളണ്ടറി ആയിട്ട് പ്രൊമോട്ട് ആക്കുക ബറോ ബ്ലഡ് ബാങ്കില്. മാത്ര ഈ ആൾക്കാര് ഞങ്ങൾ അത് സപ്പോർട്ട് ആക്കുന്നു അത്
1: സപ്പോർട്ട് ആക്കും.
0: അപ്പൊ അങ്ങനെ നക്ക് കൊടുക്കോ വേണ്ട കൊടുക്കോ വേണ്ട ചെന്ന് ഞങ്ങൾക്ക് പേടിയാവും, കൊടുക്കോ മനസ്സ് വേണ്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താ ചോര കുറച്ചാവും. പിന്നെ ഒരുക്ക ഒരാൾ കൊടുത്തെങ്കിൽ ആ ചോര അത് 3 തിങ്കൾക്ക് അയാൾക്ക് പിന്നെ കൊടുക്കുകയാവില്ല ചോര, പിന്നെ 3 തിങ്കൾ കഴിയണം
1: കഴിയണം.
0: അത് ഇപ്പൊ എല്ലാ ജാസ്തി ധാന്യങ്ങൾ വന്നെങ്കിൽ നമുക്ക് ബ്ലഡ് കുറച്ച വണ്ടില്ല. ഇത് ഇതില് ബ്ലഡ് കൊടുക്കുന്നതിൽ എന്ത് ദോഷവും ഇല്ല,
1: നമുക്ക്
0: ലാഭമേ ഇല്ലാതെ അല്ലാതെ നമുക്ക് അതിൽ എന്ത് ദോഷം ഇല്ല. അതില് അങ്ങ കൊടുത്ത് എത്ര ബ്ലഡ് കൊടുക്കറെങ്കിൽ അങ്ങനെ 5 ലിറ്റർ ബ്ലഡ് ഇക്കറ് അതില് 350 അല്ലെങ്കിൽ 450 ml കൊടുക്കുറങ്ങ.
1: ഓക്കെ.
0: യാറ വീട്ടിൽ നിന്ന് 450 കൊടുക്കറാറ് അതിന് ഒരു 50 അബോ മിനിമം വേണം. 50 അബോ ഞങ്ങൾ 350 ml കൊടുക്കറു, 350 കൊടുക്കറു, അത്രമേ കൊടുക്കറു. ആ ബ്ലഡ് അങ്ങ് കൊടുത്തത് അങ്ക് റിട്ടേൺ ആയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ കിട്ടറു, പെറോ കിട്ടറു,
1: പെറോ കിട്ടറു.
0: ഞങ്ങളെ ബ്ലഡ് പോയതെല്ലാം അത് റീജനറേഷൻ ആയിട്ട് അതില് പ്രൊഡക്ഷൻ ആക്കരു. ഞങ്ങൾ എത്ര അപ്പൊ അതില് ഞങ്ങൾക്ക് കൊടുത്തതിൽ എന്ത് ലാഭം ഇല്ല, അതില് ഞങ്ങക്ക് എന്തോ ഒരു ഫായ്ദെന്ന് ഫായ്ദമേ ഉള്ളു അതില്. അതില് ഞങ്ങൾ ഒരു 3 അല്ലെങ്കിൽ 4 ജീവ പച്ചവാക്കിയ പോലെ ആവും. അത് ഇപ്പൊ ചെന്നെങ്കിൽ 3-4 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ആക്കറ. അപ്പൊ ഒരാൾ ഒരേ ചോര കൊടുത്തെങ്കിൽ 4 ആൾക്ക് കിട്ടുന്നത്.
1: ഓക്കെ.
0: 4 ചെല്ലെങ്കിൽ അത് കോമ്പോണൻസ് സെപ്പറേറ്റ് ആക്കറ. ഒന്നിൽ പ്ലാസ്മ ആക്കറാർ, ഒന്ന് കെമ്പ് ചോര ആക്കറാറ്, പിന്നെ ഒരു പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്.
1: ഓക്കെ.
0: പിന്നെ അങ്ങനെ ക്രയോപ്രസിപ്റ്റേറ്റ് ആക്കറ. അപ്പൊ അങ്ങനെ 4 ജാസ്തി ആയിട്ട് 3 ആൾക്ക് കിട്ടു, ചിലത് 4 ആൾക്ക് കിട്ടു ചില ആളെ.
1: യെസ് ഓക്കെ. ഒട്ടേറെ ഇത് നോക്കുമ്പോട്ടെ, ഇതിൽ നിന്നിട്ട് നമുക്ക് ചുമ ബെനിഫിറ്റ് ആവൂലേ അല്ലെ സാറേ?
0: ബെനിഫിറ്റ് ഇല്ലേ? അപ്പൊ ചോര കൊടുത്തതില് ഞങ്ങൾ പേടിക്കോക്കില്ല, ചോര കുറവാവോ അതാവോ ഇതാവോ എന്ത് പേടിക്കോക്കില്ല. അപ്പൊ ആ ചോര കൊടുത്തതിൽ എന്താവും, ഞങ്ങൾ ജനറൽ ചെക്കപ്പ് ആവും ഓർക്ക എന്തോ എല്ലാ ബ്ലഡ് ടെസ്റ്റും ആക്കാറ്. ഞങ്ങൾ എന്തിപ്പോ കായല ഉണ്ടാ ബ്ലഡ് റിലേറ്റഡ് കായല ഉണ്ടാ കുറെ ടെസ്റ്റ് ആക്കാറ്, 4-5 ടെസ്റ്റുകൾ ആക്കാറ്. പിന്നെ എല്ലാ എല്ലാം നോക്കറ, ചെക്ക് ആക്കറാറ്. അപ്പൊ അത് ഫിറ്റ് ഇന്നെങ്കിൽ കൊടുക്കാവൂ. അപ്പൊ അത് ഞങ്ങൾക്ക് പിടിയാവും, ഞങ്ങൾ ഫിറ്റ് ഉള്ളാട്ട്, ഞങ്ങൾ എന്ത് പ്രോബ്ലം ഇല്ല. വെയിറ്റ് നോക്കാറ്, ഞങ്ങൾ അണ്ടർ വെയിറ്റ് ഞങ്ങൾക്ക് പിടിയാവൂ. അല്ലെങ്കിൽ ഞങ്ങള് ചോര നോക്കാറ്, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ആക്കാറ്, അത് കുറത്ത് എന്തെങ്കിൽ അതില് ഗൊത്താവും.
1: ഹീമോഗ്ലോബിൻ ആണിലും പെണ്ണിലും എങ്ങനെ സർ?
0: ഏത്
1: ഹീമോഗ്ലോബിൻ ആണിലും പിന്നെ പെണ്ണിലും എത്ര ഇക്കണുണ്ടോ?
0: അതെ, ആണുങ്ങളില് 13.5 ഇക്കണു, പെണ്ണുങ്ങളില് 12.5. ജനറലി 12.5 ജാസ്തി എടുക്കറ ബ്ലഡ് എടുക്കറ.
1: ഓക്കെ.
0: അതിലൊക്കെ എടുക്കില്ല ബ്ലഡ്, എടുക്കില്ല
1: ബ്ലഡ്,
0: അത് ബ്ലഡ് അങ്ങ് പ്രൊഡക്ട് ഇതാക്കിട്ട് മരുന്നെല്ലാം കുടിച്ചിട്ട് ബ്ലഡ് ജാസ്തി ആക്കി പിന്നെ
1: എടുക്കുറത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഇക്കറ്, ആ പേഷ്യന്റ് കൂടെ ചോരയുടെ അഗത്യമുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ അങ്ങനെ ഫാമിലി മാറിക്കറാറ് ആയെങ്കിലും അങ്ങ് കൊടുക്കോ പോണ്ടല്ലോ, ബട്ട് അങ്ങ് ഓർഗനൈസർ മേലെ ഡിപ്പെൻഡ് ആയിരിക്കാറ്. സോ ഇത് എന്തൊരു ചെല്ലാറ് സാർ, അങ്ങ് ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് അങ്ങമേ കൊടുക്കണോണ്ട് ചെന്തല്ലേ ഉള്ളത്?
0: ഓക്കെ ഓക്കെ. ഇപ്പൊ ബ്ലഡ് ഇപ്പൊ കുറത്തിന്ന കാരണം റിലേറ്റീവ്സ് ആക്കണം, അങ്ങമേ ബ്ലഡ് കൊടുക്കണം. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടരു ചെല്ലെങ്കിൽ ബ്ലഡ് കുറച്ച് വണ്ടിയില്ല ബ്ലഡ് ബാങ്കില്. ഇപ്പൊ ആ റിലേറ്റീവ്സ് ക്ലോസ് റിലേറ്റീവ് ഫസ്റ്റ് റിലേറ്റീവ് ആരുള്ളാറ് അങ്ങനെ ബ്ലഡ് ആ പേഷ്യന്റ് കൊടുക്കില്ല. അത് ഒരു റിയാക്ഷൻ ആവും ചെല്ലിട്ട് ഒരു ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് ഉണ്ട്. അപ്പൊ അത് എന്താവും, അങ്ങനെ കൊടുത്തത് ബാരങ്ക് കൊടുക്കറാറ്. അപ്പൊ അത് കാരണം ക്ലോസ് റിലേറ്റീവ് ഫസ്റ്റ് റിലേറ്റീവ് ബ്ലഡ് അപ്പുറം ഇപ്പുറം കൊടുക്കില്ല. അത് അത് അത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അത്. അപ്പൊ എന്താവും ചെന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കുറത്ത് ഇന്നത് ഞങ്ങൾക്ക് അതില് ആ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, ഇങ്ക് കൊടുക്കുക ആവും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഞങ്ങക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ കൊടുക്കുകയാവില്ലല്ലേ. അപ്പൊ അതില് അത് കേക്കറോ ബ്ലഡ് കുറച്ച് ഇന്ന സബിൾ ഞങ്ങൾ കേക്കറോ. ഇപ്പൊ നെക്സ്റ്റ് വർത്ത ബണ്ട അവനക്ക് ഞങ്ങൾക്ക് ബ്ലഡ് കൊടുക്കില്ല, ഞങ്ങൾ എങ്ങനെ കൊടുക്കറോ? അതുകോസ്കര ഞങ്ങൾ റിലേറ്റീവ്സിന്റെ ബ്ലഡ് എടുക്കറോ. അപ്പൊ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ എല്ലാം ബ്ലഡ് എടുക്കറോ. സോ അങ്ങനെ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ഇക്കറ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ബ്ലഡ് കൊടുക്കാവൂല കുറച്ച് സബുള്ളു. അപ്പൊ ഈ ജാസ്തി ആൾക്കാരും ബ്ലഡ് ബാങ്ക് വന്നെങ്കിൽ അല്ലേ അങ്ങ. പിന്നെ ഞങ്ങക്ക് ഇപ്പൊ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ക്യാമ്പ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക്

0: കൊടുക്ക.
1: ഇപ്പൊ
0: ജാസ്തി ജാസ്തി ക്യാമ്പ് ആകുമ്പോക്ക് അങ്ങ് അവിടെ രണ്ടാക്കാൻ രായത്തിലെ ക്യാമ്പ് ആവുള്ളു, അതെല്ലാം പബ്ലിഷ് ആക്കാറ് പബ്ലിഷ്മെന്റ്. അപ്പൊ ആ പബ്ലിഷ് ആക്കുമ്പോ അങ്ങ് അവിടെ പോയിട്ട് കൊടുക്ക. അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എല്ലാം ഏത് ബ്ലഡ് ബാങ്കും വരാം. വെൻലോക്ക് ബ്ലഡ് ബാങ്കിൽ എല്ലാം പാപ്പ തങ്ങൾ പോകണ്ടു ബ്ലഡ്. അപ്പൊ അങ്ങക്ക് ബ്ലഡ് സതുക്കാക്കിയ പോലെ ആവുള്ളു, അതൊരു സതുക്കാ പോലെ ആവുള്ളു, അതില് ജീവ ഒളിച്ച പോലെ
1: ആവുള്ളൂ. ഒന്ന്
0: ഉണ്ട് ബ്ലഡ് ഡോണേഴ്സ് ഡേ ഒന്നുണ്ട്, അത് കൺഫേം ആയിരാൻ പിടിയില്ല. അങ്ങനെ ഓരോ നിക്കരുത് ബ്ലഡ് ക്യാമ്പ്. ഇപ്പൊ ഈ തിങ്കളിൽ ഒരു മൂന്നാല് ബുക്ക് ആയിരുന്നു. അങ്ങനെ ജാസ്തി ജാസ്തി ക്യാമ്പ് വന്നെങ്കിൽ നമുക്ക് ജാസ്തി ബ്ലഡ് കൊറത്തേക്കില്ല. അതെ ഇമ്പോർട്ടൻസ് ആ ബ്ലഡ് ഇന്നെങ്കിൽ നമുക്ക് പിടിയാവൂ, ബ്ലഡ് ഇല്ലെങ്കിൽ പിടിയാവൂ. ആ മൂമെന്റിൽ ചിലപ്പോ എമർജൻസി ബ്ലഡ് വേണിക്കറ്. അപ്പൊ ആ ബ്ലഡ് എമർജൻസിയിൽ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഇല്ലെങ്കിൽ അത് സമസ്യ ആവും. ചില മുന്നേ ഒരു കിടവ് ബന്ധിത്ത് നമുക്ക് ചില റിയർ നെഗറ്റീവ് ബ്ലഡില് റിയർ ബ്ലഡ് ഗ്രൂപ്പില് കുറച്ച് നമുക്ക് പ്രോബ്ലം ആവും. ഈ ഓ നെഗറ്റീവ് ഒരു ബേബി എന്ത്, അപ്പൊ ഞങ്ങള് ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് സ്റ്റോക്ക് ഇന്ന സബിൾ ആ കിടവ് പച്ചോകായത് അപ്പളെ ബ്ലഡ് കൊടുക്കുക ബെനിത്ത് അപ്പൊ കൊടുത്താറ് അപ്പൊ സരിയായത്. അതിന്റെ മഹത്വം അത് ഞങ്ങള് ഈ റെഡി സ്റ്റോക്ക് ഇന്നെങ്കിൽ നമുക്ക് അത് ജാസ്തി ഉപയോഗം ആവും. പിന്നെ കളക്ട് ആക്കിട്ട് പിന്നെ കൊടുക്കുമ്പോ അതെല്ലാം അങ്ങ് പേഷ്യന്റ് വർക്ക് എമർജൻസി നമുക്ക് കഷ്ടാവും.
1: അപ്പൊ
0: ആള് ഇത്
1: ഡോക്ടർ സുൽഫിക്കാർ സോ വെൻലോക്ക് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് കാര്യാചരിച്ചിട്ടുള്ളിത്തോ ഡോക്ടർ കൂടെ എത്തിക്കറ്. സോ അതിലും കൂടെ ചെന്നോട്ടുള്ള എന്തൊരു ചെന്നിട്ടെങ്കിൽ ബ്ലഡ് കുറത്തെ കണ്ടിത്തമായിട്ടും കൂടെ ഉണ്ട്. ഓടെല്ല ക്യാമ്പ് ആയിട്ടുണ്ട്. അവിടെ എല്ലാവരും പോയിട്ട് ബ്ലഡ് കൊടുക്കുന്നത് ചൊമ്മ അഗത്യ, അത് കണ്ടിത്തമായിട്ടും കൂടെ ഉണ്ട്. ഒരു ബ്ലഡ് കൊടുക്കുന്നതിൽ കൊണ്ടെത്തു അയാളൊരു ഡോക്ടർ എക്സാമ്പിൾ കൂടെ ചിലർ ഒരു ചെറിയ കിടാവ് ബേണിത്ത് ബ്ലഡ് ബേണിത്ത് ആ സന്ദർഭത്തിൽ വേറെ അവിടെ സ്റ്റോക്കിന് സബിൾ അത് കൊർത്തപ്പമേ ആ കിടാവ് ക്യൂറായിത്. സോ ഇങ്ങനത്തെ എത്രമാ ഉദാഹരണങ്ങൾ ഉണ്ട്. സോ ഐ സബിൾ ആ ബിസിയത്തിൽ ഒരുത്തൽ ആലോചന ആക്കുന്നു. സോ അതേപോലെ എത്രമാ ലാക്ക് ലാക്ക് ആൽമരണങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള അനുഭവം. സോ എല്ലാവരും കൂടെ മനസ്സാക്കിയത് ബ്ലഡ് ബാങ്കിൽ നല്ല ആരോഗ്യവന്ത വ്യക്തി അതിലുള്ള ഒരു പത്തായിരം ഇരിയായിരം ആലായെങ്കിൽ കലെ. സോ എല്ലാവരും പോയിട്ട് നല്ല മനസ്സാക്കിയത് കൂടെ കൊടുത്തിട്ടായെങ്കിൽ ബ്ലഡ് ബാങ്കിൽ ചോരട കുറത്ത ബണ്ടല്ല എത്രമാ പേഷ്യൻറ്റുക്ക് അത് ഹെൽപ്പ് ആവും, എത്രമാ പേഷ്യൻറ്റ് ജീവ ഒലിച്ച പോലെ ആവും. ഒരു ചോര കൊടുക്കുന്നത് നിണ്ടിത്ത് അതിൽ നിണ്ടിത്ത് പ്ലേറ്റ്ലെറ്റ് എടുക്കാറ് പ്ലാസ്മ അതേപോലെ ചോരടയുള്ള വർഗീകരണം ആക്കാറ്. സോ ഇത് വേറെ വേറെ പേഷ്യൻറ്റുക്ക് കൂടെ കൊടുക്കാറ്. ഇതിൽ നിണ്ടിത്ത് നാല് ജീമത്തെ ഒലിച്ച പോലെ. സോ ഒരു പത്ത് പക്കം നിങ്ങൾ ചോര കൊടുത്തിട്ട് എത്രമാ ജീമത്തെ ഒളിച്ച പോലെ എത്രമാ ഒരു സ്വതക്കാക്കിയ പോലെ ആവും. ആയത് കൊണ്ടത്തെ രക്തദാനത്തോ മഹാദാനം കൂടെ ചെന്നിട്ടുള്ളൂ. സോ ഒരു കോളർ ഉണ്ട്, ആരുണ്ട് കേക്കോ? ഹലോ, നമസ്തേ. നമസ്തേ നമസ്തേ. നളിനി കോട്ടക്കാർ പണ്ടേ മാഡം? നിങ്ങക്ക് ചോര? അതെ അതെ, ആരോഗ്യവന്ത വ്യക്തി മാത്ര അതെ, അനാരോഗ്യ വ്യക്തി കൊടുക്കില്ല.
2: ഓക്കെ,
1: 20 ഓക്കെ, ഡെലിവറി ഡെലിവറി ആവരട്ടെ.
2: അപ്പൊ 20 രണ്ട് പാട്ടിൽ കൊടുന്ന ഈനുണ്ടല്ലോ, ഒരേ പാട്ടിൽ കൊടുക്കില്ല, ഒരേ പാട്ടിൽ
1: കൊടുക്കും.
2: അത് ഭാരി കഷ്ടത്തില് കൊടുക്കാൻ എനിക്ക് ഇട്ടത് അങ്ങനെ. അതിന് പിന്നെ ഇത് അതിനെന്താക്കില്ലെന്ന് അറിയാലോ. അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ എനക്ക് തടിയിൽ കയറല്ലോ, ഞാൻ നല്ല മസ്തിക്കലസ്
1: പാലക് ചൊപ്പല്ലുണ്ടല്ലേ, അതെല്ലാം കുറച്ച് ജാസ്തി തിന്നു. പിന്നെ ബീട്രൂട്ട് ഉണ്ട് കറി, അത് ഇതെല്ലാം ജാസ്തി ആക്കിയിട്ട് തിന്നു. അപ്പൊ ചോരന്റെ കുറത്തെ വരുന്നില്ല. ഇപ്പൊ തടിക്ക് ചോരന്റെ കുറത്തെ വരുന്നില്ല. ഇവിടെ ബ്ലഡ് ബാങ്കിന്റെ ചോരന്റെ കുറത്തെ ഞങ്ങൾ ചെന്നോട്ടുള്ളൂ. ഞങ്ങളെ തടിക്ക് ചോര എന്നിട്ടുണ്ട്. സോ അത് ചുമ അകത്തെ പിന്നെ അല്ലെങ്കിൽ വീക്ക്നെസ് വേറെ വേറെ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ആണ്.
2: ചാറ് ഹലോ
1: ആ ഹലോ ഹലോ കേൾക്കുന്നു കേൾക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്തായെങ്കിൽ ചോറിൻ്റെ അകത്തെ ബേനുണ്ടായെങ്കിൽ കോളാക്കി ഞാൻ 100% അതിനെ വ്യവസ്ഥയാക്കുന്നത്. ഓക്കെ, ആ അപ്പ സമ്പർക്കില്ല, ഇപ്പ സമ്പർക്ക് ഉണ്ടല്ലേ. ഓക്കെ
2: ഓക്കെ,
1: അതെ അതെ അതെ. യെസ് യെസ് യെസ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ. നളിനി കോട്ടക്കാരി മുൻകൂടെ ചൊന്നോട്ടിൽ എന്തിരി ചെന്നിട്ടായെങ്കിൽ അതേ ഡെലിവറി സമയത്തിൽ നക്കും കൂടെ ആ സന്ദർഭത്തിൽ ചുമ അകത്തിബേനിത് അങ്ങനത്തെ കണ്ടീഷനിൽ എന്നുവെച്ചാൽ ഇത് ഒരാളുടെ പ്രോബ്ലം അല്ല, എത്ര ആൾമാർക്ക് എങ്ങനത്തെ ഒരു പ്രോബ്ലംസ് കൂടെ ആയിര് ചോരയുടെ കുറത്ത് കൊണ്ടെത്തു ചുമ പ്രോബ്ലംസ് കൂടെ ആയിര് ആയത് കൊണ്ടെത്തു പ്രത്യൊരാൾ മനസ്സാക്കണം ചോരയുടെ ചോര കൊടുക്കുന്നതിൽ കൊണ്ടെത്തി എന്തൊരു മഹത്വം ഉണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്തുണ്ട് അതിനങ്ങ് മനസ്സിലാക്കണം അതിലാണ്ട് യാറ ഒരു ജീവത്തെ ഉൾച്ചോണ്ടുള്ള ചിലരെങ്കിലോ ആ ഒരു ആത്മതൃപ്തി എന്തുണ്ട് സോ അതും കൂടെ 100% അങ്ങ് മനസ്സിൽ വയ്ക്കണം സോ ഇതെല്ലാം ഇന്നപ്പം ഒരാളുടെ ചോര കൊടുക്കുന്നതിലും യാതൊരു എന്ത് ഇതാവില്ല പിന്നെ പേടി എന്തും കണ്ടിത്തമായിട്ടും ഇല്ല ഡോക്ടറെ ചെന്തി ഇപ്പം ഡോക്ടർ സുൽഫിക്കാർ അയലെ ചെന്തി എത്രമാ വർഷത്തിൽ ഇപ്പം ബ്ലഡ് ബാങ്കിൽ കാര്യാചരിച്ചി ഉണ്ടല്ലോ വെൻലോക്ക് ഹോസ്പിറ്റലുള്ള എനിക്കത്തെ ഡോക്ടറെ ചെന്നിട്ടുണ്ട് എന്തും പേടിക്കുകയില്ല അതിൽ 24 ഗണ്ടറെ ഉൽഗത്തിൽ പുതിയ ചോര എനിക്ക് ബണ്ട് അത്തരമേ 24 ഗണ്ടറി ഇപ്പം നാനേ എക്സാമ്പിൾ ചിലരെ ഇപ്പം നാനേ ഇരത്തേൽ പക്ക ചോര കൊടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നില്ല 24 ഗണ്ടറിൽ ഞാൻ അത്ര ആക്ടിവേറ്റ് ചെയ്യുന്നത് എൻ്റെ ചോര കൊടുത്ത് എന്തായും പിത്തിയാണ്ട് പോയിത്ത് നടന്നുകൊണ്ടു കളിച്ചോണ്ട് കൂടെ ഇന്ന് സോ അങ്ങനത്തെ എന്തോ വലിയൊരു പ്രോബ്ലം 100% ആവില്ല ഏതൊരു പേടിയും വേണ്ട ഈ പേടി നിന്നിട്ടായെങ്കിൽ എല്ലാത്തിനും കൂടെ നമുക്ക് മുന്നോട്ട് പോകാവില്ല അയച്ചപ്പോൾ പേടിരെ വിട്ടുപിടണം മുന്നോട്ട് പോകണം സോഷ്യലായിട്ടുള്ള എനിക്കത്തെ കുറേ സേവിങ് എന്തുണ്ട് അതിൽ ഇതും പെട്ടത് ഒരു ചോര കൊടുക്കുന്നത് അതിൽ ചെറിയ മഹത്വം എന്തല്ല വലിയ മഹത്വം അതുകൊണ്ടത്തെ രക്തദാനം മഹാദാനം കൂടെ ചൊല്ലോ ഒരാൾക്ക് ചോറ് കൊടുക്കുക അന്നദാനം അതും കൂടെ ശ്രേഷ്ഠദാനം ഈ സൈഡിൽ രക്തദാനം അത് മഹാദാനം ഇതിൽ വിഷയത്തിൽ ചുമ്മനങ്ങ എന്തെ മുൻ എല്ലാവരും മുന്നോട്ട് പറഞ്ഞു ക്യാമ്പിങ് അവിടെ ആയോണ്ടിക്കറ ബ്ലഡ് ഇത് അത് അങ്ങക്ക് വിട്ടത് എഞ്ചെന്നിട്ടെങ്കിൽ നാലക്കലയിൽ അങ്ങക്ക് എമർജൻസി ബണ്ട് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് എത്രമായിരു കുറയാൾക്ക് ക്യാമ്പാക്കുന്ന സന്ദർഭത്തിൽ കുറയാളുടെ അന്യത്തെ മുട്ടത്തെ ക്യാമ്പാക്കുമ്പോഴത്തേക്കും അതിൽ മുട്ടത്തെ കുറേ സ്ഥലീയന്മാരെ വിളിക്കുക ബ്ലഡ് തരും ബ്ലഡ് തരും ഏ നങ്ങക്കല്ലാവില്ല ഞങ്ങൾ ബണ്ടില്ല നണ്ടയിൽ ചോരയില്ല അതില്ല ഇതില്ല റീസണല്ല ചെന്ത് നെപ്പ ചെന്ത് തപ്പാട്ടാറ് ബട്ട് അതേ പോയങ്കത്തെ വ്യക്തിമാർ അങ്ങ് ഒരു ടൈം ബന്ധിക്കര് ആ ടൈമിൽ ബന്നപ്പം ആയിരത് എത്രമാ അങ്ങനത്തെ പ്രക്രണ ആയിരു എന്നുവെച്ചാൽ ആ സന്ദർഭത്തിൽ അങ്ങനെ കണ്ടീഷൻ ആ ബാഡ് ഇന്നപ്പം സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ അപ്പം അങ്ങ് അകത്ത് ബേനായി അപ്പം അങ്ങമേ ബന്ത് കാടിയത് ബേടിയതുണ്ട് ഞങ്ങൾക്കൊരു ചോര കിട്ടുവാണിട്ട് 2 യൂണിറ്റ്സ് ഒരു ജണ്ട് കുപ്പി ചോര കിട്ടുവാൻ ചെന്ത് ബെഗാക്കിയതുണ്ട് സോ അതുകൊണ്ട് തൈറ്റിക്കറി ചൊല്ലോ ക്യാമ്പിങ് നടന്നപ്പം ചോര കൊടുക്കൊരു മനസ്സ് കൊണ്ടത്തെ ചോര കൊടുക്കൊരു തൃപ്തിയോട് കൂടെ ചോര കൊടുക്കൊരു നിങ്ങളത് ചോര ഇന്നൊരാളുടെ ജീമ ഉൾച്ചോണ്ടുണ്ട് ചിലരെങ്കിലോ ആത്മതൃപ്തിയോട് കൂടെ ചോര കൊടുക്കൊരു ഈ ചോര നിൻ്റെത്ത് പുതിയ ചോര ക്രിയേറ്റ് ആവും നക്കൊരു നൻ്റെ സീക്ക് സങ്കട്ടത്തിൽ തെല്ല തൃപ്തി കിട്ടും എന്നുവെച്ചെങ്കിൽ നല്ല സർക്കുലേഷൻ ആവും ബ്ലഡ് നല്ല രൂപത്തിൽ അത് ഇതാവും ആയത് കൊണ്ടത് ബെനിഫിറ്റ്സ് ധാരാളമായിട്ടുണ്ട് സോ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ ഗുണത്തുള്ളൂ സോ ആയത് കൊണ്ട് തൈറ്റിക്കറിനാണ് ഒത്തി ഒത്തി ചെന്നിട്ടുള്ളൂ ബ്ലഡ് ബാങ്കിൽ ചോരയുടെ കുറത്ത് ഉണ്ടുണ്ട് ചെന്ന് ചെന്നോണ്ടുള്ള വാട്സപ്പിൽ അവിടെ നമുക്ക് നോക്ക പോയിന്റ് കണ്ടിട്ടായെങ്കിൽ ഇത്ര യൂണിറ്റ് ബ്ലഡ് വേണം അത് വേണം ഇത് വേണോണ്ട് കൂടെ ചെന്നോണ്ടുള്ള സോ ഒരു സമയം എനിക്ക് എന്തായി അകത്തെ ഇന്നിട്ടായെങ്കിൽ കോളാക്കൊരു ഇമ്മീഡിയറ്റ്ലി അതിന് ബേനായിക്കത്തെ വ്യവസ്ഥ 100% നൻ്റെ ഭാഗത്തിൽ നിൻ്റെത്തും കൂടെ ആക്കുക സോ അതേപോലെ ചുറ്റുമുത്തലും കുറയാൽ നല്ലങ്ങിക്കാറ് ചോര കൊടുക്കും മുന്നോട്ട് ബണ്ടങ്ങ് അത് എല്ലാ ധർമ്മത്തിലും ഹിന്ദുങ്ങായിട്ടിക്കും മുസ്ലിം ആയിട്ടിക്കു ക്രിസ്ത്യൻ ആയിട്ടിക്കു എല്ലാവരും കൂടെ അങ്ങനെ ഒരു എന്താ ഒരു സംഘാന്ത ആക്കി തിക്കാറ് ആ സംഘത്തിൽ നിന്നിട്ടും കൂടെ ചോര കൊടുക്കുന്ന വ്യവസ്ഥ അത് ഇതെല്ലാം ആക്കിക്കൊണ്ടിരിക്കാറ് ആയസബിള് ഈ എല്ലാ വിഷയത്തിൽ ഒരു ആലോചനക്കണം സോ അതിലൊരു വിഷയത്തിൽ തൽ മുന്നോട്ട് പറഞ്ഞു ചോര കൊടുക്കുക മുന്നോട്ട് പറഞ്ഞു എല്ലാവരും മനസ്സാക്കേണ്ട കാരണം ടൈം ബ്ലഡ് ബാങ്കിൽ കുറത്തെ കണ്ടിത്തമായിട്ടും കൂടെ ബണ്ടല്ലേ ഇന്നില്ലെങ്കിൽ ഓടിക്കളിക്കണം ആ ഹോസ്പിറ്റലിൻ്റെ ഈ ഹോസ്പിറ്റലിലേക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഹോസ്പിറ്റലിലേക്ക് അഥവാ പർത്തിൽ പോയി താരായും ബെഗാക്കണം ഇതെല്ലാം ചുമ്മാൽ അനുഭവിച്ചെങ്കിൽ കൊന്നു ആയത് കൊണ്ടെത്തു ബ്ലഡ് ബാങ്കിൽ ചോരയുടെ കുറത്ത് ചെയ്യുന്നുണ്ട് കണ്ടെങ്കിൽ എന്തൊരു പ്രോബ്ലം ബണ്ടില്ല കുറയാൽ പൈസ കൊടുത്തതല്ല ജാസ്തി പൈസ കൊടുക്കുക അവർ ചെന്ത് അതും ഒരു തലയിൽ ബേക്കറാറ് അതെല്ലാം തലയിൽ ബേക്കണ്ടപ്പ എഞ്ചെന്നിട്ട് എങ്കിൽ നിങ്ങൾക്ക് ആവുക ആരോഗ്യവന്ത വ്യക്തിയ നിങ്ങൾക്ക് എല്ലാം കൂടെ സൂക്തമായിട്ട് ചോര കൊടുക്കില്ലെങ്കിൽ തോറു തടികെട്ടുണ്ട കൊടുക്കൊരു അതിൽ നിന്നെടുത്ത് ചുമ ബെനിഫിറ്റ് ഉണ്ടും ചെന്തായിട്ട് പിന്നും പിന്നും ചെന്നിട്ടുള്ളൂ. സോ ഒരു ചെറിയൊരു വിരാമം എടുത്തിട്ടുള്ള അതിൽ പിന്നെ കാര്യക്രമം മുൻവരേര് കേട്ടോണ്ട് പറയും. ഇത് റേഡി സാരംഗ് 107.8 FM.

0: ശ്രോത്രുക്കളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറും കുൻ 07.8 FM, ഇത് രംഗ് രംഗ് രോ ജീവന മുണ്ടിയുണ്ടല്ലോ. ഞാൻ നിങ്ങളോ ആർ ജെ സൈഫുള്ള കുത്തർ രക്തദാന ഇതൊക്കെ സംബന്ധപ്പെട്ടത്തെ മുണ്ടിയുണ്ടല്ലോ. ഇപ്പം നാലക്കളി ജൂൺ 14 വിശ്വ രക്തദാനികളെ ദിനാണ്ട് കൂടെ ആചരണ ആക്കാറ്. സോ ഒട്ടാരായിട്ട് നമുക്ക് നോക്ക പോയിട്ട് കറണ്ടായെങ്കിലും ഈ രക്തഹീനത്തെ ഉള്ളെങ്കിൽ ടൈം ഗുഡ് ടൈം ശരിയായിട്ട് ചോരക്കിട്ടില്ലെന്ന് കണ്ടായെങ്കിൽ പ്രതി വർഷം എത്രമാ ആൽമാർ കൂടെ മരണ ഹൊന്തിയുണ്ടുള്ള ആയത് കൊണ്ടത്തെ ചെന്നുണ്ടല്ലോ. ആരോഗ്യവന്ത വ്യക്തിമാർ നിങ്ങളെ ചോരടോ രക്തഹീനത്തെ ഉളകണ്ടെങ്കിത്തു ആർക്ക് ചോരടെ അകത്യമുണ്ട് അങ്ങ് നിയമിതമായിട്ട് ദാനാക്കും. സോ ഇതിൽ നിന്നിട്ട് ചുമ പ്രയോജനം ഖണ്ഡിതമായിട്ടും കൂടെ ഉണ്ട്. വിശ്വത്തിലെ ജാസ്തിയായിട്ട് ചോരടെ കുറത്തിൽ നിന്നിട്ട് ബളലിയോണ്ടുള്ള എത്രമാ ആൽമാറുള്ള ഞങ്ങളെ ഭാരതത്തിലുള്ള ദി ലാൻസെറ്റ് ജേർണലിൽ ഒരു പ്രകട്ടാവുന്ന ഒരു വരതി. സോ അതിലെ ഒരു പ്രകാരം എന്തെച്ചെങ്കിൽ പ്രതി വർഷം 41.5 ലക്ഷം യൂണിറ്റ് ചോരടെ കുറത്തെ അത് ഭാരത എതിരിസിയുണ്ടുണ്ട്. ആ ഭാരത എതിരിസി മൊത്തുകു പ്രതി ജില്ല പ്രതി രാജ്യം ഇത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആകും. സോ അതിൽ ഞങ്ങളെ മാംഗ്ലൂർ ദക്ഷിണ കന്നഡ ജില്ല ഇപ്പുറത്തും ബ്ലഡ് ബാങ്കിൽ ചോരടെ കുറത്തെ എതിരിസിയുണ്ട്. ടൈമുക്ക് ടറിയ ശരിയായിട്ട് ചോര കിട്ടാത്ത കാരണം പ്രതി വർഷം ബേറെ ബേറെ കായലിൽ നിന്നിട്ട് രോഗികൾ മരിച്ചോണ്ടുള്ള ആയതുകൊണ്ടത്തെ പ്രതി ഒരു ജീവത്തെ ഒളിസുകുവേനായിട്ട് ഈ രക്തദാനത്തെ പ്രോത്സാഹിക്കണം. വിശ്വ ആരോഗ്യ സംസ്ഥ കൂടെ വിശ്വ രക്തദാന നാലണ്ട് ചിന്തയിട്ടിക്കൊരു അഭിയാന ഇടീ വിശ്വദാദ്യത്തെ എന്തരെ പ്രാരംഭിച്ചു. സോ അതൊക്കെ സംബന്ധപ്പെട്ടിട്ട് ഈ എന്തരെ ഗായ ആയപ്പ സന്ദർഭത്തിൽ അഥവാ ഓപ്പറേഷനുക്ക് ഒളകായെങ്കിത്ത വ്യക്തിമാർക്ക് അഥവാ മാരണാന്തിക കായലിൽ നിന്നിട്ട് ബളലിയുണ്ടുള്ള രോഗിമാർക്ക് അങ്ങെല്ലാവരും കൂടെ ഓരോ പരിസ്ഥിതിയിൽ ചോരടെ ആവശ്യകതയ്ക്കര് എക്സാമ്പിൾ ചൊല്ലുക പോയിട്ടായെങ്കിൽ ലാസ്റ്റ് ടൈം നൻ്റെ കസിൻസ്മാർ ഗ്യാസ് സ്പോട്ട് ആവും. ഗ്യാസ് ദുരന്തത്തിൽ 3 മക്ക 1 ഉമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനിലിക്കാറ്. സോ ആ സന്ദർഭത്തിൽ ആ ചോര എന്തേ ആ മക്കും ഉമ്മക്ക് ചുമ ചോരടെ അകത്യപ്പെട്ട് ചെന്നെങ്കിൽ ബ്ലഡിൽ നിന്നെങ്കിത്ത ചോരെല്ലാം പോയി തിക്കര്. സോ അവിടെ സ്കിൻ ഡ്രാഫ്റ്റിംഗ് ആക്കുക പോലും ചോരടെ അകത്തെ ചുമ അകത്യമായിട്ട് വേണ്ടാറ്. അപ്പോൾ ആ സന്ദർഭത്തിൽ തുർത്തു പരിസ്ഥിതിയിൽ നുപ്പോ ആൽബാർ ബണ്ടാർ നല്ല രൂപത്തിൽ സഹായമാക്കാറ് ചോര കൊടുക്കാറ് നാൻ തൻ്റെ ചെന്ത് ബന്ത് എന്തേ ചോര തന്ത് പോണ്ടാറ്. അതിൽ ഹിന്ദു ഉള്ളാറ്, അതിൽ മുസ്ലിം ഉള്ളാറ്, അതിൽ ക്രിസ്ത്യൻ ഉള്ളാറ്. നുപ്പാലും കൂടെ ഒരു മുസ്ലിം ഒരു 3 പേഷ്യൻ്റ് അവിടെ ഏതും ഒരു അത് മുസ്ലിം ഹിന്ദു അത് ഇതിന്ന് ബണ്ടില്ല ഒട്ടാരയിത്ത് ഞങ്ങൾക്ക് അവിടെ ബണ്ട് മനുഷ്യ ആ മനുഷ്യത്വ ബണ്ട് അവിടെ മനുഷ്യ ചൊല്ലറങ്കത്തെ ഒരു കോൺസെപ്റ്റ് ബണ്ട് എത്തരമേ. സോ ആയത് കൊണ്ടത്തു നക്ക് ആ സന്ദർഭത്തിൽ കൂടെ അത് ചുമ ഹെൽപ്പാവും. ആ 3 മക്ക ഗ്യാസ് ദുരന്തത്തിൽ അതിൽ 2 മക്ക മരിക്കര് ഒറുക്കിട ഇപ്പം ചെയ്ക്കര്. സോ അതിലും ഉമ്മം കൂടെ മൗത്താവും അങ്കെല്ല ചോരടെ അകത്ത് ചുമ ബേനിന്ന സന്ദർഭത്തിൽ നുപ്പാലും ബണ്ടാറ് 30 മെമ്പേഴ്സ് ബന്ത് അങ്ങ് ചോര കൊടുത്തു പോണ്ടോ. സോ ഇതെല്ലാം ആ സന്ദർഭത്തിൽ ആ പരിസ്ഥിതിയിൽ ആവശ്യകത്തെ കൂടെ ബണ്ട് ആയത് കൊണ്ടത്തെ ഞാൻ ചൊല്ലു എത്രമാ ആൽമാർ രക്തദാന ആകൃതിൽ നിന്നിട്ട് ദുർബലായിട്ട് പോണ്ടാറ് ചെന്ത് ഭാവിച്ചാറ് അത് 100% എന്തുമില്ല. അതെല്ലാം താത്കാലിക ഭാവം. ഞാൻ ഇരത്തേൽ ബക്ക കൊടുത്തത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുർബലെന്നും ബന്ധില്ല. വാസ്തവമായിട്ട് രക്തദാന ആകൃതിൽ നിന്നിട്ട് ഞങ്ങളെ തടിക്ക് എത്രമാ ആരോഗ്യ പ്രയോജനമേ ഉള്ളൂ. അതിൽ നിന്നിട്ട് യാതൊരു കൂടെ കുറത്തെ ഞങ്ങളെ തടി അതാവും ഇതാവും എന്തുമില്ല. ഒരു ചോര കുറത്തുണ്ടായെങ്കിൽ 3 ജീവത്തെ ഒളിച്ച. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോൾ അമേരിക്കത്തിലല്ല പ്രതി ഒരു 2 സെക്കൻഡ് ചോരടെ അകത്ത് വേണമുള്ള അമേരിക്കത്തിൽ രക്തദാന ആകൃതിയിൽ നിന്നിട്ട് കേവല സ്വീകരിച്ചിട്ടെങ്കിൽ മാത്രം പ്രയോജനമാവില്ല രക്തദാന ആക്കിയെങ്കും കൂടെ ചുമ എന്തേ പ്രയോജനം കൂടെ ഉണ്ട്. സോ ആയസബിൾ ഒരു രക്തദാന ആകൃതിയിൽ നിന്നിട്ട് 3 ജീവത്തെ ഒളിച്ച. ഇതിൽ എല്ലാത്തെ വിചാരത്തെ ബഗ്ഗെ 100% നിങ്ങൾ എന്തേ മുത്തരവജി വയസ്സൊരു. സോ അതേപോലെ രക്തദാന ആക്കുക ആരെല്ല പർത്തീരാറ് മനസ്സാക്കിയാറ് അങ്ങ് ക്യാമ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. പ്രതി ഒരു ഹോസ്പിറ്റലും കൂടെ ബ്ലഡ് ബാങ്ക് ഉണ്ടിക്കര് നിങ്ങമേ മനസ്സ് വെച്ച് സീത പോണ്ടുണ്ടല്ല അവിടെ അതിക്ക് സംബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ ടൈം കേട്ട് പിടിച്ചത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആറാംസ് കൊടുക്കുക. സോ ഇതിൽ നിന്നിട്ട് ചുമ ബ്ലഡ് ബാങ്കിൽ ചോരടെ കുറത്തണ്ടും കൊറടിയാവില്ല. ഇന്നല്ലെങ്കിൽ നങ്ങൾക്ക് അകത്യത്തെ ബന്ധ ബണ്ടെങ്കിത്ത സമയത്തിൽ നമുക്കത് ചുമ ഉപകാരാവും. ആയസബിളോ இபிசியத்தில் எல்லாரும் கூட ஆலோசிச்சோன்னு சொல்கிறக்கேத்த ஒரு விசாரம் இன்றத்தை காரியக்கிரமத்தில் சென்னது ஐடிக்கு இது இன்றத்தமை கல்தவளுக்க காரியக்கிரம நெக்ஸ்ட் பில்லியாச பின்னர் பிசிய பிசிய தொட்டிக்கு வருவோம் ஸோ அத்திரத்தோல் கேட்டுக்கு இது ரேடி சாரங் 107.85
1: கேளுகிறே இதுவரைக்கும் ಧ್ವನಿಮುದ್ರಿತ ಪ್ರಸಾರವನ್ನ ಕೇಳ್ತಾ ಬಂದ್ರಿ ಇದು ರೇಡಿಯೋ ಸಾರಂಗ್.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

0: மாயத மேலகு போடிருபூருண்டு தங்கடி பலயன ஆசனை உடருண்டு மதனுட கட்டு முகிண்டு பிரம்மன பரவு
1: മാറ്റിലെ വൻ പേര് കോരികളെത്തുന്ന പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായ ബുക്കനെ കോരികളെപ്പുണ്ണു ഏരകളെ കുട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.